മീഹും മറുകണ്ണവത്ത് അതി എമ്മെ നിഖമെത്തി ഒമ്ര റദ്ദു കുറവാ മീഹും തിയ ബാ മീഹുംഗെ തിരയും വേ എയ് എമീഹായം എങ്കിഗെം വുമഫഹും എവ്വെസ് എച്ചെന്നേങ്ങുമൊട്ടക്കെ ഹമ കഷവറും അള്ളാഹി മൊളദ്ദെനുമൊടുകെം വാ കുളതും വന്ത റസ്കലാങ്കേ.